0: ഇനി രഞ്ജനി രാഗത്തിൽ കലയെ എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രൂപക താളം.
1: ഷി വിൽ നൗ പ്രസന്റ് കലയെ ഇൻ ദ രാഗ് രഞ്ജനി സെറ്റ് ടു രൂപക താൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജി ബേബി അവതരിപ്പിച്ച സംഗീത കച്ചേരി. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. അടുത്തതായി ശ്രീരഞ്ജിനി രാഗത്തിൽ ഭാവയെ എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Dr. G. Baby. She is accompanied on the violin by Muttara B. N. Ravindran, on the mridangam by Mavelikira R. V. Rajesh, and on the ghatam by Ilinimel P. Sushil Kumar. Next is Bhavaye. In the rag, Sri Ranjini sets to Adithal. Bye.

0: ഇനി ഭാഗ്യശ്രീ രാഗത്തിൽ ഗോപാല ഭക്തിം എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഗോപാല ഭക്തിം ഇൻ ദ രാഗ് ഭാഗ്യശ്രീ സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രീണ മതനുത എന്ന കൃതികൾക്ക് രാഗം ബിഹാഗ് ആദിതാളം.
1: ഡോക്ടർ ജി ബേബി കൺക്ലൂഡ്സ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് രീണ മതനുത ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ജി ബേബി അവതരിപ്പിച്ച സംഗീത കച്ചേരി. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഡോക്ടർ ജി ബേബി. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ മുട്ടര ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് ഓൺ ദ മൃദംഗം, ആൻഡ് ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫൊരാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരികൾക്കാം. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ആദ്യം നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കൃതികൾക്കാം ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Konayur Suresh K. Nair. He is accompanied on the violin by S. Harikumar, on the mridangam by Mavelikira R. Balachandran, and on the morsing by Kottayam S. Muralidharan. He begins his Carnatic Classical Music Concert with a composition of Saint Thyagaraja, Ninne Bhajana, in the rag Nata, set to Aditaal.

0: അടുത്തതായി പന്തുവരാളി രാഗത്തിൽ രാമനാഥം ഭജേഹം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Continuing his Carnatic classical music concert, he will now present a composition of Muthuswami Dikshidhar, Ramanatham Bhajeham, in the rag Panduvarali, set to Roopakathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. അവസാനമായി കാംബോജി രാഗത്തിൽ എവരിമാട്ട എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH. Anytime Indian music.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ കോന്നിയൂർ സുരേഷ് കെ നായർ. Accompanying artists were S. Harikumar on the violin, Mavelikira R. Balachandran on the mridangam, and Kottayam S. Muralidharan on the morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി പരിധാനമിച്ചിതേ, പട്ടം സുബ്രഹ്മണ്യ അയ്യർ സാഹിത്യം, രാഗം ബിലഹരി, കണ്ഠചാപ്പുതാളം. ലിസൺ നൗ ടു പരിധാനമിച്ചിതേ, കമ്പോസ്ഡ് ബൈ പട്നം സുബ്രഹ്മണ്യ അയ്യർ ഇൻ രാഗ് ബിലഹരി, സെറ്റ് ടു കണ്ഠചാപ്പുതാളം.

0: ക്ലാസിക്കൽ മ്യൂസിക് ചാനൽ.
1: ഇപ്പോൾ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖഡം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. Now we bring you a violin recital by Avaneeswaram S. R. Venu. He is accompanied by P. V. Anil Kumar on Mridangam, Perikavu P. L. Sudhir on Khadam, and Payyannur T. Govinda Prasad on Morsing. Maya Malava Gavula Ragathilulla Adithala Varnathode Kacheri Arambikkunnu. S. R. Venu starts his recital with an Adithala Varna in Maya Malava Gavula Ragathilulla.

സ്മരജനക ബിഹാഗ്രാഗം മിശ്രചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് സ്മരജനക ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് സീസൺ സാവേരി രാഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്.

ഓൺ മോർസിംഗ്. ഭോഗീന്ദ്ര ശായിനം. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് എൻ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. സെറ്റ് ടു ഖണ്ഡചാപ്പത്താള, ഭോഗീന്ദ്ര ശായിനം.

അടുത്തത് പഹാടി രാഗത്തിൽ ആജ് ആയേ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പഹാടി സെറ്റ് ടു മിശ്രചാപ്പ് താള ആജ് ആയേ.

ഈ വയലിൻ കച്ചേരിയിലെ അവസാന ഇനം ചലിയേ കുഞ്ചനുമോ, വൃന്ദാവന സാരംഗരാഗം, ആദിതാളം, സ്വാതി തിരുനാൾ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ചലിയേ കുഞ്ചനുമോ ഇൻ വൃന്ദാവന സാരംഗരാഗ സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരികാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമിനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരികാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ആൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.